Mwintsati lo ya mahlweni kuva le ntirhisano wa swihano maputu Gaza na enyambane namuntlha hi sukela haleno a ka Gaza namuntlha hi le ka 17 ka junyu hi langutela kuva ntirhisano lowu famba hi laha swi lavekaka hi kona.